ദൂതനേ മുദ്ദുരാമര ബണ്ട ബുദ്ധിയുള്ള ഹനുമന്ത ഹൊദ്ദാകി ഹാരിതനെ ആകാശകെ.